ഇത് റീമിക്സ് പാഠം. റീമിക്സ് പാഠം മരുഹിലേ മേലെ സൗത്ത് റേഡിയോസിൽ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്.